0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 6 ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ ലിയോ 14 പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ഉക്രൈനിൽ നടന്ന ആക്രമണങ്ങളിൽ പാപ്പ അതീവ ദുഃഖം രേഖപ്പെടുത്തി. സെപ്റ്റംബർ മാസം 6 ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ വെച്ച് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ത്രികാല ജപത്തിനുശേഷം ഉക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കണമെന്നും സാധാരണക്കാരായ ആളുകളുടെ ജീവൻ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനാഭ്യർത്ഥന നടത്തി. ഉക്രൈനിലെ സപ്പോറിഷ്യ പോലെയുള്ള വിവിധ നഗരങ്ങൾക്കു നേരെ കഴിഞ്ഞ ദിവസം റഷ്യൻ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ തന്റെ ഹൃദയവേദന പരിശുദ്ധ പിതാവ് പങ്കുവച്ചു. വർഷങ്ങളായി വേദനയിലും ഭയത്തിലും ജീവിക്കുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടിൽ എന്റെ ഹൃദയം വേദനിക്കുന്നു എന്നതായിരുന്നു പാപ്പായുടെ വാക്കുകൾ. റഷ്യൻ ആക്രമണങ്ങളിൽ കുറഞ്ഞത് ഒരാൾ മരിക്കുകയും 25 പരിക്കുകളേൽക്കുകയും ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ മേഖലയിലെ 54 പ്രദേശങ്ങൾക്കെതിരെ റഷ്യൻ സൈന്യം ആകെ 886 ആക്രമണങ്ങളാണ് നടത്തിയത്. ഉക്രൈനിലെ നിരവധി നഗരങ്ങളെയും പൌരന്മാരുടെ അടിസ്ഥാന സൌകര്യങ്ങളെയും സാരമായി ബാധിച്ചതും നിരപരാധികളുടെ മരണത്തിന് കാരണമായതുമായ അക്രമാസക്തമായ ആക്രമണങ്ങളുടെ വാർത്തകൾ താൻ ഏറെ ദുഃഖത്തോടെയാണ് മനസ്സിലാക്കുന്നതെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. കുടുംബങ്ങൾ ദൈവത്തിന്റെ പ്രതിഫലനമാണ് ലിയോ 14 പാപ്പ. വത്തിക്കാൻ ജീവനക്കാരുടെ കുടുംബങ്ങൾക്കായി ഗവർണറേറ്റ് സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ നിരവധി ആളുകൾ പങ്കാളികളായി. വത്തിക്കാൻ ഉദ്യാനത്തിൽ നടന്ന സംഗമത്തിൽ വത്തിക്കാൻ ജീവനക്കാരെയും അവരുടെ കുടുംബങ്ങളെയും അഭിസംബോധന ചെയ്ത് ലിയോ 14 പാപ്പ സംസാരിച്ചു. കുടുംബങ്ങൾ ദൈവത്തിന്റെ പ്രതിഫലനമാണെന്നും സ്നേഹവും ജീവനും മറ്റുള്ളവർക്കായി പകുത്തു നൽകുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശം നൽകിയത്. കുടുംബമെന്നത് ദൈവം തന്നെ തന്നെ നോക്കുന്ന കണ്ണാടിയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം തന്നെ തന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. തനിക്കുവേണ്ടി മാത്രം ജീവിക്കാതെ സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്കായി ജീവൻ സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ കുടുംബജീവിതമെന്നും അദ്ദേഹം എടുത്തുപറഞ്ഞു. ഇത് 3 വത്തിക്കാൻ ഗവർണറേറ്റ് ഈ കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത്. പ്രസിഡന്റ് സിസ്റ്റർ റഫയേല പെത്രീനി പാപ്പായ്ക്ക് സ്വാഗതമരളി. സമ്മേളനത്തിനുശേഷം പാപ്പ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കുട്ടികളെയും പ്രായമായവരെയും ആശീർവദിക്കുകയും അവർക്കൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തു. ലളിതമായ ചടങ്ങുകളിലൂടെ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു ഈ സംഗമം. ലിബിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ കൊലപ്പെടുത്തിയ വിശുദ്ധ മാത്യു അയ്യാരിഗയുടെ നാമത്തിൽ ടെക്സാസിൽ പുതിയ ഇടവക രൂപം കൊണ്ടു. ലിബിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ കൊലപ്പെടുത്തിയ ഘാന സ്വദേശിയായ രക്തസാക്ഷി വിശുദ്ധ മാത്യു അയ്യാരിഗയുടെ നാമത്തിൽ ലോകത്തിലെ ആദ്യ കത്തോലിക്ക ഇടവക അമേരിക്കയിലെ ടെക്സാസിൽ സ്ഥാപിതമായി. 2015 ഫെബ്രുവരി 15 ലിബിയയിലെ സിർത്തിൽ വെച്ച് 20 ഈജിപ്ഷ്യൻ കോപ്റ്റിക് ക്രിസ്ത്യാനികൾക്കൊപ്പമാണ് മാത്യു അയ്യാരിഗയും കൊല്ലപ്പെട്ടത്. ക്രിസ്തുവിശ്വാസം തള്ളിപ്പറയുവാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഭീകരർ അദ്ദേഹത്തെ വധിച്ചത്. അവർ പറയുന്നത് എന്റെയും ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മരണത്തെ വരിച്ച ധീരമായ ചരിത്രം വിശ്വാസികൾക്കിടയിൽ പ്രസിദ്ധമാണ്. 2023 ഫ്രാൻസിസ് പാപ്പ ഈ 21 രക്തസാക്ഷികളെയും കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക രക്തസാക്ഷി പട്ടികയായ റോമൻ രക്തസാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. 2015 കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലെ തവാദ്രോസ് 2 ഇവരെ വിശുദ്ധരായും പ്രഖ്യാപിച്ചിരുന്നു. ലിക്ടൻസ്റ്റൈനിൽ ഗർഭചിത്രം നിയമവിധേയമാക്കുവാൻ പാർലമെന്റ് വീറ്റോ അധികാരവുമായി രാജകുമാരൻ രംഗത്ത്. പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമായ ലിക്ടൻസ്റ്റൈനിൽ ഗർഭാവസ്ഥയുടെ ആദ്യ 12 ഗർഭചിത്രം നിയമവിധേയമാക്കുവാനുള്ള ബില്ല് പാർലമെന്റ് പാസാക്കി. 12 13 വോട്ടുകൾക്കാണ് ബിൽ അംഗീകരിക്കപ്പെട്ടത്. എന്നാൽ രാജ്യത്തിന്റെ ഭരണത്തലവനായ അലോയിസ് രാജകുമാരൻ തന്റെ വീറ്റോ

ഇരുന്നു. അദ്ദേഹം ഒപ്പിടാൻ തയ്യാറായില്ലെങ്കിൽ നിയമം തള്ളപ്പെട്ടതായി കണക്കാക്കപ്പെടും. ഇനി സെപ്റ്റംബർ മാസം 6-ാം തീയതി ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വെച്ച് മധ്യാഹ്ന പ്രാർത്ഥന നയിച്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം. ലത്തീൻ ആരാധനക്രമം 23-ാം ഞായറാഴ്ചയിലെ തിരുവചന ഭാഗങ്ങളെ ആധാരമാക്കിയാണ് പാപ്പ സംസാരിച്ചത്.

0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭ ഞായറാഴ്ച.
1: Cari fratelli e sorelle, buona domenica. La parola di Dio proclamata nella liturgia di questa domenica ci offre alcuni criteri fondamentali di pensiero e di azione. Leggiamo dalla lettera ai Romani che ogni comandamento si ricapitola in questa parola.
0: ഈ ഞായറാഴ്ചത്തെ ആരാധനക്രമത്തിൽ പ്രഘോഷിക്കപ്പെട്ട ദൈവവചനം നമ്മുടെ ചിന്തയ്ക്കും പ്രവൃത്തിക്കും ആവശ്യമായ ചില അടിസ്ഥാന മാനദണ്ഡങ്ങൾ നൽകുന്നു. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വചനത്തിൽ എല്ലാ കൽപ്പനകളും സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിലും അടങ്ങിയിരിക്കുന്ന അതിശക്തമായ ഒരു ചിത്രം ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് ഈ കാര്യത്തിന് ഊന്നൽ നൽകുന്നു. അദ്ദേഹം ഇപ്രകാരം എഴുതുന്നു: സഹോദരന്മാരെ, പരസ്പര സ്നേഹമല്ലാതെ മറ്റൊന്നും ആരോടും കടപ്പെട്ടിരിക്കരുത്. കടങ്ങൾ ക്ഷമിക്കുന്നതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും യേശു നമ്മെ പഠിപ്പിച്ചു. എന്നാൽ നാം പരസ്പരം കടപ്പെട്ടിരിക്കുന്ന ഒരു പൈതൃകമുണ്ട്, അതിൽ നാം തടവിലാകരുത്. അത് പരസ്പര സ്നേഹമെന്ന കടമാണ്. നമുക്ക് ലഭിച്ച എല്ലാ ശ്രദ്ധയും കരുതലുകളും നന്മകളും നമ്മെ കൂടുതൽ സ്വതന്ത്രരും ഉത്തരവാദിത്വ ബോധമുള്ളവരും ആക്കുന്നു. ഈ ഞായറാഴ്ചത്തെ സുവിശേഷത്തിൽ പരസ്പര സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള കുറഞ്ഞത് രണ്ടു വഴികളെങ്കിലും യേശു ഓരോ ക്രൈസ്തവ സമൂഹത്തോടും നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമത്തേത് സഹോദരതുല്യമായ തിരുത്തലിന് പ്രാപ്തരാകുക എന്നതാണ്. ഇതൊരു അതിലോലമായ കലയാണ്. പലപ്പോഴും നാം ഇത് മറന്നുപോകുന്നു. ഇതിന് ആത്മാർത്ഥതയും പടിപടിയായുള്ള സമീപനവും ആവശ്യമാണ്. പരസ്പരം ആത്മാർത്ഥമായി സംസാരിക്കുക. ആദ്യം തനിയെയും പിന്നീട് ആവശ്യമെങ്കിൽ രണ്ടോ മൂന്നോ പേരുടെ സാന്നിധ്യത്തിലും, ഒടുവിൽ ആവശ്യമായി വന്നാൽ മുഴുവൻ സമൂഹത്തോടും. എന്നതിനർത്ഥം യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുകയും പ്രശ്നങ്ങളും സംഘർഷങ്ങളും വളർച്ചയ്ക്കുള്ള അവസരങ്ങളാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ്. പരാതിപ്പെടുന്നതും പരദൂഷണം പറയുന്നതും എളുപ്പമാണ്. എന്നാൽ അവ ഒന്നും സൃഷ്ടിക്കുന്നില്ലെന്ന് മാത്രമല്ല, പല സാഹചര്യങ്ങളെയും നിശ്ചലമാക്കുകയും ചെയ്യുന്നു. മറുവശത്ത് സുവിശേഷം നമ്മെ സ്നേഹത്തിലൂടെയുള്ള സ്വാതന്ത്ര്യത്തിലേക്കാണ് നയിക്കുന്നത്. സഹോദരങ്ങളെ സ്നേഹിക്കുവാനുള്ള രണ്ടാമത്തെ വഴി പ്രാർത്ഥനയെപ്പോലും രൂപാന്തരപ്പെടുത്തുന്നു എന്ന് യേശു പറയുന്നു. അത് യോജിപ്പിലെത്തുക എന്നതാണ്. ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ദൈവത്തോട് ഏതെങ്കിലും ദാനം ചോദിക്കുവാനും ഇത് ആവശ്യമാണ്. കർത്താവ് അരുളിച്ചെയ്യുന്നു: ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ചു ചോദിക്കുന്ന ഏതു കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. നമുക്ക് പൊതുവായ ആഗ്രഹങ്ങളും സങ്കടങ്ങളും പ്രതീക്ഷകളും ഉണ്ടാകാമെന്നും പ്രാർത്ഥനയിലൂടെ നമുക്ക് ഐക്യത്തിൽ വളരാം എന്നുമാണ് ഈ വാഗ്ദാനം സൂചിപ്പിക്കുന്നത്. വിശ്വാസമില്ലെങ്കിൽ ഓരോരുത്തർക്കും താൻ തനിച്ചാണെന്ന് തോന്നും. മറ്റുള്ളവരെ അന്യരായും ശത്രുക്കളായും സംശയിക്കും. എന്നാൽ കൃപയാൽ നാം പരസ്പരം ഒത്തുചേരുവാനും ക്ഷമിക്കുവാനും കർത്താവിൽ പരസ്പരം

0: പരസ്പരം ശ്രവിക്കുവാനും കഴിയുന്ന സഹോദരി സഹോദരന്മാരാണ്. മാലാഖയുടെ സന്ദേശത്തെ തുടർന്ന് തന്റെ ഗർഭാവസ്ഥയിലെ സന്തോഷവും പ്രയാസങ്ങളും പങ്കുവയ്ക്കുവാൻ തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന്റെ അടുത്തേക്ക് വേഗത്തിൽ യാത്ര തിരിച്ച മറിയത്തോട് നമുക്കപേക്ഷിക്കാം. സഹോദരസ്നേഹത്തിന്റെ സന്തോഷകരമായ ഈ കടം വീട്ടുവാൻ പരിശുദ്ധ മറിയം നമ്മയും പഠിപ്പിക്കട്ടെ.
1: Chiediamo a Maria che dopo l'annuncio dell'angelo raggiunse in fretta la cugina Elisabetta per condividere la gioia e la fatica della gravidanza, di insegnare anche a noi il debito gioioso dell'amore fraterno.
0: ഈ വാക്കുകളെ തുടർന്ന് പാപ്പ കർത്താവിന്റെ മാലാഖ എന്ന ത്രികാല ജപം നയിക്കുകയും തുടർന്ന് അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae
2: et concepit Spiritu Sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix.
2: Digni officiamur promissionibus Christi.
1: Oremus. Gratiam tuam quaesumus Domine mentibus nostris infunde, ut qui angelo nunciante Christi filii tui incarnationum coniovimus per passionem eius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Ut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic ut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic ut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis requiem aeternam dona eis Domine.
2: Et lux perpetua luceat eis.
1: Requiescant in pace.
2: Amen.
1: Dominus vobiscum.
2: Et cum spiritu tuo.
1: Sit nomen Domini benedictum.
2: Ex nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini.
2: Qui fecit caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen.
0: ആശീർവാദത്തിന് ശേഷം പാപ്പ ലോകത്തിലെ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്ന യുദ്ധഭീകരതയെ എടുത്തു പറയുകയും സമാധാനത്തിനായി പ്രാർത്ഥിക്കുവാൻ ഏവരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്തു. വളരെ പ്രത്യേകമായി റഷ്യൻ ഉക്രൈൻ സംഘർഷത്തെ പരാമർശിച്ച പാപ്പ ഹിംസയ്ക്ക് അറുതി വരുത്തുവാനും നാശം അവസാനിപ്പിക്കുവാനും സംഭാഷണത്തിനും സമാധാനത്തിനുമായി ഹൃദയങ്ങൾ തുറക്കുവാനും വീണ്ടും ആഹ്വാനം നൽകി. ഈ ദിവസങ്ങളിൽ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി നടത്തുന്ന ശ്രമങ്ങൾ സഫലമാകട്ടെയെന്നും നയതന്ത്രത്തിന് വഴിയൊരുങ്ങുകയും അതുവഴി സാക്ഷാത്കാരമായ ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യട്ടെയെന്നും താൻ പ്രത്യാശിക്കുന്നതായും എടുത്തു പറഞ്ഞു. തുടർന്ന് റോമിൽ തീർത്ഥാടകരായി എത്തിച്ചേർന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ പ്രത്യേകം പാപ്പ അഭിവാദ്യം ചെയ്തു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. പ്രിൻസി തോമസ് എടപ്പള്ളിയുടെ വരികൾക്ക് സണ്ണി സ്റ്റീഫൻ സംഗീതം പകർന്ന ഗാനം. ആലാപനം സുജാത മോഹൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സെപ്റ്റംബർ മാസം 6 ഞായറാഴ്ച വത്തിക്കാൻ ചത്വരത്തിൽ ലിയോ 14 പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. ഉക്രൈനിൽ നടന്ന ആക്രമണങ്ങളിൽ പാപ്പ അതീവ ദുഃഖം രേഖപ്പെടുത്തി. സെപ്റ്റംബർ മാസം 6 ഞായറാഴ്ച വത്തിക്കാൻ ചതുരത്തിൽ വെച്ച് പരിശുദ്ധപിതാവ് ലിയോ 14 പാപ്പ ത്രികാല ജപത്തിനുശേഷം ഉക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കണമെന്നും സാധാരണക്കാരായ ആളുകളുടെ ജീവൻ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനാഭ്യർത്ഥന നടത്തി. ഉക്രൈനിലെ സപ്പോറിഷ്യ പോലെയുള്ള വിവിധ നഗരങ്ങൾക്കു നേരെ കഴിഞ്ഞ ദിവസം റഷ്യൻ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ തന്റെ ഹൃദയവേദന പരിശുദ്ധപിതാവ് പങ്കുവച്ചു. വർഷങ്ങളായി വേദനയിലും ഭയത്തിലും ജീവിക്കുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടിൽ എന്റെ ഹൃദയം വേദനിക്കുന്നു എന്നതായിരുന്നു പാപ്പായുടെ വാക്കുകൾ. റഷ്യൻ ആക്രമണങ്ങളിൽ കുറഞ്ഞത് ഒരാൾ മരിക്കുകയും 25 പരിക്കുകളേൽക്കുകയും ചെയ്തു. 24 മേഖലയിലെ 54 പ്രദേശങ്ങൾക്കെതിരെ റഷ്യൻ സൈന്യം ആകെ 886 ആക്രമണങ്ങളാണ് നടത്തിയത്. ഉക്രൈനിലെ നിരവധി നഗരങ്ങളെയും പൌരന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും സാരമായി ബാധിച്ചതും നിരപരാധികളുടെ മരണത്തിന് കാരണമായതുമായ അക്രമാസക്തമായ ആക്രമണങ്ങളുടെ വാർത്തകൾ താൻ ഏറെ ദുഃഖത്തോടെയാണ് മനസ്സിലാക്കുന്നതെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. കുടുംബങ്ങൾ ദൈവത്തിന്റെ പ്രതിഫലനമാണ് ലിയോ 14 പാപ്പ. വത്തിക്കാൻ ജീവനക്കാരുടെ കുടുംബങ്ങൾക്കായി ഗവർണറേറ്റ് സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ നിരവധി ആളുകൾ പങ്കാളികളായി. വത്തിക്കാൻ ഉദ്യാനത്തിൽ നടന്ന സംഗമത്തിൽ വത്തിക്കാൻ ജീവനക്കാരെയും അവരുടെ കുടുംബങ്ങളെയും അഭിസംബോധന ചെയ്ത് ലിയോ 14 പാപ്പ സംസാരിച്ചു. കുടുംബങ്ങൾ ദൈവത്തിന്റെ പ്രതിഫലനമാണെന്നും സ്നേഹവും ജീവനും മറ്റുള്ളവർക്കായി പകുത്തു നൽകുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശം നൽകിയത്. കുടുംബമെന്നത് ദൈവം തന്നെ തന്നെ നോക്കുന്ന കണ്ണാടിയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം തന്നെ തന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. തനിക്കുവേണ്ടി മാത്രം ജീവിക്കാതെ സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്കായി ജീവൻ സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ കുടുംബജീവിതമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇത് 3 വത്തിക്കാൻ ഗവർണറേറ്റ് ഈ കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത്. പ്രസിഡന്റ് സിസ്റ്റർ റഫയേല പെത്രീനി പാപ്പായ്ക്ക് സ്വാഗതമരളി. സമ്മേളനത്തിനു ശേഷം പാപ്പ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കുട്ടികളെയും പ്രായമായവരെയും ആശീർവദിക്കുകയും അവർക്കൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തു. ലളിതമായ ചടങ്ങുകളിലൂടെ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു ഈ സംഗമം. ലിബിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ കൊലപ്പെടുത്തിയ വിശുദ്ധ മാത്യു അയ്യാരിഗയുടെ നാമത്തിൽ ടെക്സാസിൽ പുതിയ ഇടവക രൂപം കൊണ്ടു. ലിബിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ കൊലപ്പെടുത്തിയ ഘാന സ്വദേശിയായ രക്തസാക്ഷി വിശുദ്ധ മാത്യു അയ്യാരിഗയുടെ നാമത്തിൽ ലോകത്തിലെ ആദ്യ കത്തോലിക്ക ഇടവക അമേരിക്കയിലെ ടെക്സാസിൽ സ്ഥാപിതമായി. 2015 ഫെബ്രുവരി 15 ലിബിയയിലെ സിർത്തിൽ വച്ച് 20 ഈജിപ്ഷ്യൻ കോപ്റ്റിക് ക്രിസ്ത്യാനികൾക്കൊപ്പമാണ് മാത്യു അയ്യാരിഗയും കൊല്ലപ്പെട്ടത്. ക്രിസ്തുവിശ്വാസം തള്ളിപ്പറയുവാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഭീകരർ അദ്ദേഹത്തെ വധിച്ചത്. അവർ പറയുന്നത് എന്റെയും ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മരണത്തെ വരിച്ച ധീരമായ ചരിത്രം വിശ്വാസികൾക്കിടയിൽ പ്രസിദ്ധമാണ്. 2023 ഫ്രാൻസിസ് പാപ്പ ഈ 21 രക്തസാക്ഷികളെയും കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക രക്തസാക്ഷി പട്ടികയായ റോമൻ രക്തസാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. 2015 കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലെ തവാദ്രോസ് 2 ഇവരെ വിശുദ്ധരായും പ്രഖ്യാപിച്ചിരുന്നു. ലിക്ടൻസ്റ്റൈനിൽ ഗർഭചിത്രം നിയമവിധേയമാക്കുവാൻ പാർലമെന്റ് വീറ്റോ അധികാരവുമായി രാജകുമാരൻ രംഗത്ത്. പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമായ ലിക്ടൻസ്റ്റൈനിൽ ഗർഭാവസ്ഥയുടെ ആദ്യ 12 ഗർഭചിത്രം നിയമവിധേയമാക്കുവാനുള്ള ബില്ല് പാർലമെന്റ് പാസാക്കി. 12 13 ബിൽ അംഗീകരിക്കപ്പെട്ടത്. എന്നാൽ രാജ്യത്തിന്റെ ഭരണത്തലവനായ അലോയിസ് രാജകുമാരൻ തന്റെ വീറ്റോ അധികാരമുപയോഗിച്ച് ഈ നിയമം തള്ളിക്കളയുവാനുള്ള സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഗർഭചിത്രം ശിക്ഷാവിമുക്തമാക്കുവാനും ആരോഗ്യ ഇൻഷുറൻസ് വഴി ഇതിന്റെ ചിലവ് ലഭ്യമാക്കുവാനും ബില്ലിൽ വ്യവസ്ഥകളുണ്ട്. എങ്കിലും ഈ നിയമം നടപ്പിലാക്കുവാൻ അലോയിസ് രാജകുമാരന്റെ ഔദ്യോഗിക അംഗീകാരം അത്യാവശ്യമാണ്. അടുത്ത 6 മാസത്തിനുള്ളിൽ അദ്ദേഹം നിയമത്തിൽ ഒപ്പുവെക്കേണ്ടതുണ്ട്. എന്നാൽ ജീവന്റെ സംരക്ഷണം എന്ന തത്വം ഉയർത്തിപ്പിടിച്ച് താൻ ബിൽ വീറ്റോ ചെയ്യുമെന്ന് രാജകുമാരൻ 3 മാസം മുമ്പ് നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ഒപ്പിടാൻ തയ്യാറായില്ലെങ്കിൽ നിയമം തള്ളപ്പെട്ടതായി കണക്കാക്കപ്പെടും. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സെപ്റ്റംബർ 6 ഞായറാഴ്ച പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വെച്ച് മധ്യാഹ്ന പ്രാർത്ഥന നയിച്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം. ലത്തീൻ ആരാധനക്രമം 23 ഞായറാഴ്ചയിലെ തിരുവചന ഭാഗങ്ങളെ ആധാരമാക്കിയാണ് പാപ്പ സംസാരിച്ചത്.

0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭ ഞായറാഴ്ച.
1: Cari fratelli e sorelle, buona domenica. La parola di Dio proclamata nella liturgia di questa domenica ci offre alcuni criteri fondamentali di pensiero e di azione. Leggiamo dalla lettera ai Romani che ogni comandamento si ricapitola in questa parola.
0: ഈ ഞായറാഴ്ചത്തെ ആരാധനക്രമത്തിൽ പ്രഘോഷിക്കപ്പെട്ട ദൈവവചനം നമ്മുടെ ചിന്തയ്ക്കും പ്രവൃത്തിക്കും ആവശ്യമായ ചില അടിസ്ഥാന മാനദണ്ഡങ്ങൾ നൽകുന്നു. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വചനത്തിൽ എല്ലാ കൽപ്പനകളും സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലും അടങ്ങിയിരിക്കുന്ന അതിശക്തമായ ഒരു ചിത്രം ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് ഈ കാര്യത്തിന് ഊന്നൽ നൽകുന്നു. അദ്ദേഹം ഇപ്രകാരം എഴുതുന്നു: സഹോദരന്മാരെ, പരസ്പര സ്നേഹമല്ലാതെ മറ്റൊന്നും ആരോടും കടപ്പെട്ടിരിക്കരുത്. കടങ്ങൾ ക്ഷമിക്കുന്നതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും യേശു നമ്മെ പഠിപ്പിച്ചു. എന്നാൽ നാം പരസ്പരം കടപ്പെട്ടിരിക്കുന്ന ഒരു പൈതൃകമുണ്ട്, അതിൽ നാം തടവിലാകരുത്. അത് പരസ്പര സ്നേഹമെന്ന കടമാണ്. നമുക്ക് ലഭിച്ച എല്ലാ ശ്രദ്ധയും കരുതലുകളും നന്മകളും നമ്മെ കൂടുതൽ സ്വതന്ത്രരും ഉത്തരവാദിത്വ ബോധമുള്ളവരും ആക്കുന്നു. ഈ ഞായറാഴ്ചത്തെ സുവിശേഷത്തിൽ പരസ്പര സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള കുറഞ്ഞത് രണ്ടു വഴികളെങ്കിലും യേശു ഓരോ ക്രൈസ്തവ സമൂഹത്തോടും നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമത്തേത് സഹോദരതുല്യമായ തിരുത്തലിന് പ്രാപ്തരാകുക എന്നതാണ്. ഇതൊരു അതിലോലമായ കലയാണ്. പലപ്പോഴും നാം ഇത് മറന്നുപോകുന്നു. ഇതിന് ആത്മാർത്ഥതയും പടിപടിയായുള്ള സമീപനവും ആവശ്യമാണ്. പരസ്പരം ആത്മാർത്ഥമായി സംസാരിക്കുക. ആദ്യം തനിയെയും പിന്നീട് ആവശ്യമെങ്കിൽ രണ്ടോ മൂന്നോ പേരുടെ സാന്നിധ്യത്തിലും ഒടുവിൽ ആവശ്യമായി വന്നാൽ മുഴുവൻ സമൂഹത്തോടും എന്നതിനർത്ഥം യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുകയും പ്രശ്നങ്ങളും സംഘർഷങ്ങളും വളർച്ചയ്ക്കുള്ള അവസരങ്ങളാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ്. പരാതിപ്പെടുന്നതും പരദൂഷണം പറയുന്നതും എളുപ്പമാണ്. എന്നാൽ അവ ഒന്നും സൃഷ്ടിക്കുന്നില്ലെന്ന് മാത്രമല്ല പല സാഹചര്യങ്ങളെയും നിശ്ചലമാക്കുകയും ചെയ്യുന്നു. മറുവശത്ത് സുവിശേഷം നമ്മെ സ്നേഹത്തിലൂടെയുള്ള സ്വാതന്ത്ര്യത്തിലേക്കാണ് നയിക്കുന്നത്. സഹോദരങ്ങളെ സ്നേഹിക്കുവാനുള്ള രണ്ടാമത്തെ വഴി പ്രാർത്ഥനയെപ്പോലും രൂപാന്തരപ്പെടുത്തുന്നു എന്ന് യേശു പറയുന്നു. അത് യോജിപ്പിലെത്തുക എന്നതാണ്. ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ മാത്രമല്ല ദൈവത്തോട് ഏതെങ്കിലും ദാനം ചോദിക്കുവാനും ഇത് ആവശ്യമാണ്. കർത്താവ് അരുളിച്ചെയ്യുന്നു: ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ചു ചോദിക്കുന്ന ഏതു കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. നമുക്ക് പൊതുവായ ആഗ്രഹങ്ങളും സങ്കടങ്ങളും പ്രതീക്ഷകളും ഉണ്ടാകാമെന്നും പ്രാർത്ഥനയിലൂടെ നമുക്ക് ഐക്യത്തിൽ വളരാം എന്നുമാണ് ഈ വാഗ്ദാനം സൂചിപ്പിക്കുന്നത്. വിശ്വാസമില്ലെങ്കിൽ ഓരോരുത്തർക്കും താൻ തനിച്ചാണെന്ന് തോന്നും. മറ്റുള്ളവരെ അന്യരായും ശത്രുക്കളായും സംശയിക്കും. എന്നാൽ കൃപയാൽ നാം പരസ്പരം ഒത്തുചേരുവാനും ക്ഷമിക്കുവാനും കർത്താവിൽ പരസ്പരം ശ്രവിക്കുവാനും കഴിയുന്ന സഹോദരി സഹോദരന്മാരാണ്. മാലാഖയുടെ സന്ദേശത്തെ തുടർന്ന് തന്റെ ഗർഭാവസ്ഥയിലെ സന്തോഷവും പ്രയാസങ്ങളും പങ്കുവയ്ക്കുവാൻ തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന്റെ അടുത്തേക്ക് വേഗത്തിൽ യാത്ര തിരിച്ച മറിയത്തോട് നമുക്കപേക്ഷിക്കാം. സഹോദര സ്നേഹത്തിന്റെ സന്തോഷകരമായ ഈ കടം വീട്ടുവാൻ പരിശുദ്ധ മറിയം നമ്മയും പഠിപ്പിക്കട്ടെ.
1: Chiediamo a Maria che dopo l'annuncio dell'angelo raggiunse in fretta la cugina Elisabetta per condividere la gioia e la fatica della gravidanza, di insegnare anche a noi il debito gioioso dell'amore fraterno.
0: ഈ വാക്കുകളെ തുടർന്ന് പാപ്പ കർത്താവിന്റെ മാലാഖ എന്ന ത്രികാല ജപം നയിക്കുകയും തുടർന്ന് അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae
2: et concepit Spiritu Sancto.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est.
2: Et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix.
2: Udini et ficiamur promissionibus Christi.
1: Oremus. Gratiam tuam, quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi Filii Tui, incarnationum coniovimus, per passionem eius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio, et Spiritui Sancto,
2: ut erat in principio et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio, et Spiritui Sancto,
2: sic ut erat in principio et nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto,
2: sic ut erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine,
2: et lux perpetua luceat eis,
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: sed nomen Domini benedictum,
2: ex nunc et usque in saeculum,
1: adiutorium nostrum in nomine Domini,
2: qui fecit caelum et terram.
1: Benedicat vos, omnipotens Deus, Pater, et Filius, et Spiritus Sanctus.
2: Amen.
0: ആശീർവാദത്തിനു ശേഷം പാപ്പ ലോകത്തിലെ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്ന യുദ്ധഭീകരതയെ എടുത്തു പറയുകയും സമാധാനത്തിനായി പ്രാർത്ഥിക്കുവാൻ ഏവരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്തു. വളരെ പ്രത്യേകമായി റഷ്യൻ ഉക്രൈൻ സംഘർഷത്തെ പരാമർശിച്ച പാപ്പ ഹിംസയ്ക്ക് അറുതി വരുത്തുവാനും നാശം അവസാനിപ്പിക്കുവാനും സംഭാഷണത്തിനും സമാധാനത്തിനുമായി ഹൃദയങ്ങൾ തുറക്കുവാനും വീണ്ടും ആഹ്വാനം നൽകി. ഈ ദിവസങ്ങളിൽ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനായി നടത്തുന്ന ശ്രമങ്ങൾ സഫലമാകട്ടെയെന്നും നയതന്ത്രത്തിന് വഴിയൊരുങ്ങുകയും അതുവഴി സാക്ഷാത്കാരമായ ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യട്ടെയെന്നും താൻ പ്രത്യാശിക്കുന്നതായും എടുത്തു പറഞ്ഞു. തുടർന്ന് റോമിൽ തീർത്ഥാടകരായി എത്തിച്ചേർന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ പ്രത്യേകം പാപ്പ അഭിവാദ്യം ചെയ്തു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. പ്രിൻസി തോമസ് എടപ്പള്ളിയുടെ വരികൾക്ക് സണ്ണി സ്റ്റീഫൻ സംഗീതം പകർന്ന ഗാനം. ആലാപനം സുജാത മോഹൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ദൈവിക രാജ്യത്തിന്റെ തനിമ വെളിപ്പെടുത്തുവാൻ ദൈവം എളിയവരെ തിരഞ്ഞെടുത്തു. പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ തലേന്ന് പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ റോമിന് പുറത്തുള്ള ജനസാനോ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്തീനിയൻ സന്യാസികൾ ശുശ്രൂഷ ചെയ്യുന്ന സതുപദേശങ്ങളുടെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധബലി അർപ്പിക്കുകയും വചനസന്ദേശം നൽകുകയും ചെയ്തു. ദൈവത്തിന്റെ വിശ്വസ്തതയുടെ അടയാളമായിട്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിന്റെ മഹത്വം ഏവരും ആഘോഷിക്കുന്നതെന്നും തിന്മയിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട ഒരു പുതിയ ലോകത്തിന്റെ പ്രഭാതമാണ് മറിയമെന്നും അതിനാൽ ദൈവവചനം സ്വീകരിക്കുവാനും അത് ഉള്ളിൽ കാത്തുസൂക്ഷിക്കുവാനും ധീരമായ തീരുമാനങ്ങളിലൂടെ അതിന് ജന്മം നൽകുവാനും മറിയത്തിന്റെ നല്ല ഉപദേശം നമുക്കും തേടാം എന്ന വാക്കുകളോടെയാണ് പാപ്പ തന്റെ വചനസന്ദേശം ആരംഭിച്ചത്. ദരിദ്രരെ സേവിക്കുന്നതിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച വിശുദ്ധ തോമസ് ഓഫ് വില്ലനോവ മറിയത്തിന്റെ ലാളിത്യവും വിനയവും എങ്ങനെയാണ് രക്ഷാകര ചരിത്രത്തിന്റെ കേന്ദ്രമായി മാറിയതെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നുവെന്നും അതിനാലാണ് തിരുവചനങ്ങളിൽ പരിശുദ്ധ മറിയത്തെപ്പറ്റി അധികം പരാമർശിക്കാത്തതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നതെന്നും പാപ്പ പറഞ്ഞു. മറിയത്തിൽ നിന്നുമാണ് ദൈവത്തോടുള്ള ആത്മീയ സംഭാഷണം നാം പഠിക്കുന്നതെന്നു പറഞ്ഞ പാപ്പ മറിയത്തിന്റെ നിശബ്ദ സാന്നിധ്യം ചരിത്രത്തെ മാറ്റിമറിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. മറിയത്തിന്റെ മഹിമ മുഴുവൻ അവളുടെ ഉള്ളിലായിരുന്നുവെന്നും അവളിൽ നിന്നും യേശു ജനിച്ചു എന്ന ഒരൊറ്റ വാചകത്തിൽ അവളുടെ ചരിത്രം മുഴുവൻ അടങ്ങിയിരിക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ജനസാനോയിൽ അഗസ്തീനിയൻ സഹോദരങ്ങൾക്കൊപ്പം പാപ്പ സെപ്റ്റംബർ മാസം 7-ാം തീയതി പ്രാദേശിക സമയം വൈകുന്നേരം ജനസാനോയിലെ സതുപദേശങ്ങളുടെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ലിയോ പതിനാലാമൻ പാപ്പ നടത്തിയ സന്ദർശനവും വിശുദ്ധബലിയും വചനസന്ദേശവും ഏറെ ഹൃദ്യമായ അനുഭവം പങ്കുവച്ചു. വീഥികളിൽ ഉടനീളം പാപ്പ നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ പാപ്പ പരിശുദ്ധ മാതാവിന്റെ രൂപത്തിനു മുൻപിൽ പ്രാർത്ഥന നിരതനായി. തുടർന്ന് അദ്ദേഹം മാതാവിന് സ്വർണ റോസാപ്പൂവ് സമർപ്പിച്ചു. സന്ദർശനത്തിന്റെ ചരിത്രസ്മരണയ്ക്കായി തയ്യാറാക്കിയ പുതിയ ചുവർ ചിത്രത്തിന്റെ അനാവരണവും പാപ്പ നിർവഹിച്ചു. ജോൺ 23-ാമൻ, ജോൺ പോൾ 2-ാമൻ തുടങ്ങിയ പാപ്പാമാരുടെ ചിത്രങ്ങൾക്കൊപ്പം ലിയോ 14-ാമന്റെ ചിത്രവും ഇനി ചരിത്രത്തിന്റെ ഭാഗമാകും. വിശുദ്ധ ബലിക്ക് ശേഷം തീർത്ഥാടന കേന്ദ്രം റക്റ്റർ ഫാദർ ലുദോവിക്കോ പാപ്പായ്ക്ക് വാഴ്ത്തപ്പെട്ട സ്റ്റേഫനോ ബെല്ലസീനിയുടെ തിരുശേഷിപ്പ് സമ്മാനിച്ചു. പകരം പാപ്പായും ഒരു കാസ സമ്മാനമായി നൽകി. തുടർന്ന് അഗസ്തീനിയൻ സന്യാസികളോടൊപ്പം അല്പസമയം ചിലവഴിച്ച പാപ്പ പുതിയ സന്യാസാർത്ഥികളെ പരിചയപ്പെടുന്ന അവസരത്തിൽ ഇന്നും ഏറെ ദൈവവിളികൾ സഭയ്ക്ക് ലഭിക്കുന്നതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. നയതന്ത്രം സമാധാനം സംസ്ഥാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു ആർച്ച് ബിഷപ്പ് ഗല്ലഗർ. അസീസിയിലെ സേക്രഡ് ഹാർട്ട് കത്തോലിക്ക സർവകലാശാലയിലെ അധ്യാപകർക്കും ചാപ്ലിൻമാർക്കും വേണ്ടിയുള്ള വാർഷിക സെമിനാർ സെപ്റ്റംബർ മാസം 7-ാം തീയതി തിങ്കളാഴ്ച പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. വിശുദ്ധ ഫ്രാൻസിസും അനുരഞ്ജനത്തിന്റെ പാതകളും എന്നതാണ് സെമിനാറിന്റെ പ്രമേയം. നയതന്ത്രം നേരിട്ട് സമാധാനം സൃഷ്ടിക്കുന്നില്ല എന്നും എന്നാൽ സമാധാനം വേരുപിടിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം തന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. സഭയുടെ സ്വാതന്ത്ര്യമെന്നത് കേവലം ഒരു പ്രത്യേക അവകാശമല്ല, മറിച്ച് സഭയ്ക്ക് അതിന്റെ ദൗത്യം നിർവഹിക്കുവാനുള്ള സാഹചര്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സഭയും ഭരണകൂടവും തമ്മിലുള്ള വിവേചനവും സഹകരണവും പരസ്പര വിരുദ്ധമല്ലെന്ന് അദ്ദേഹം അടിവരയിട്ടു പറഞ്ഞു. മെത്രാൻമാർ തമ്മിലുള്ള ബന്ധം, സമർപ്പിത ജീവിതം, ആദ്യലിമിന സന്ദർശനം എന്നിവയെ സംബന്ധിച്ച സിനഡ് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. സഭയുടെ പ്രേഷിത പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി പരസ്പരം ശ്രവിക്കുക, കാര്യങ്ങൾ ബോധ്യപ്പെടുക, ദാനങ്ങൾ കൈമാറുക എന്നീ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കണമെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള സഹ ഉത്തരവാദിത്വം എന്ന ആശയം കത്തോലിക്ക സഭയുടെ സിനഡിന്റെ 6-ാം നമ്പർ പഠന ഗ്രൂപ്പിന്റെ റിപ്പോർട്ടും 7-ാം നമ്പർ പഠന ഗ്രൂപ്പിന്റെ റിപ്പോർട്ടിന്റെ 2-ാം ഭാഗവും പ്രസിദ്ധീകരിച്ചു. മാനുഷിക സഹായ സംഭരണ കേന്ദ്രം ബോംബാക്രമണത്തിൽ തകർന്നു. സെപ്റ്റംബർ 6 ഉക്രൈനിലെ ഡിനിപ്രോയിൽ നടന്ന ബോംബാക്രമണത്തിൽ യുനിസെഫിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാനുഷിക സഹായ സംഭരണ കേന്ദ്രം തകർന്നു. യുദ്ധബാധിതരായ കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായുമുള്ള സുപ്രധാന ജീവൻ രക്ഷാ വസ്തുക്കളായിരുന്നു ഇവിടെ ശേഖരിച്ചിരുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി

നൂറ്റിയാറാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ചരിത്രപരമായ സങ്കീർത്തനങ്ങളിൽ ഒന്നായ നൂറ്റിയാറാം സങ്കീർത്തനം ഇസ്രായേലിന്റെ തുടർച്ചയായ പാപങ്ങളും ദൈവത്തിന്റെ കോപവും തന്റെ ജനത്തോടുള്ള അവന്റെ കാരുണ്യവും ജനത്തിന്റെ സ്തുതിയും ഇടകലർന്ന ഒരു പ്രബോധനഗീതമാണ്. തങ്ങളുടെയും തങ്ങളുടെ പിതാക്കന്മാരുടെയും പാപങ്ങളെക്കുറിച്ചുള്ള അനുസ്മരണം അനുതാപത്തിലേക്കും മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്കുമായിരിക്കണം ദൈവജനത്തെ നയിക്കേണ്ടത്. മനുഷ്യപാപങ്ങളെക്കാളും ദൈവകോപത്തെക്കാളും വലുതാണ് ദൈവകാരുണ്യമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന സങ്കീർത്തകൻ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്ന് ജനതകളുടെ അധികാരത്തിനു കീഴിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ ഈ പ്രവാസകാലത്തിനുശേഷം വീണ്ടും ഒരുമിച്ചുകൂട്ടണമേയെന്നും അങ്ങനെ വീണ്ടും ദൈവസ്തുതിയുയർത്താൻ തങ്ങൾക്ക് സാധിക്കണമേയെന്നും പ്രാർത്ഥിക്കുന്നു. പാപവും അകൃത്യങ്ങളും എത്രമാത്രം വലുതാണെങ്കിലും അവയെക്കുറിച്ചുള്ള തിരിച്ചറിവും ആത്മാർത്ഥമായ അനുതാപവുമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ക്ഷമയ്ക്കും കാരുണ്യത്തിനും അർഹരായി തീർന്നേക്കാമെന്നും വീണ്ടെടുക്കലിന്റെയും രക്ഷയുടെയും അനുഭവത്തിലേക്ക് തിരികെ വരാനും അവന്റെ നാമത്തിന് കൃതജ്ഞതയും സ്തുതിയുമർപ്പിക്കാനും സാധിച്ചേക്കുമെന്നുമുള്ള പ്രത്യാശ ഇസ്രായേൽ ജനത്തിനു പകരുന്ന മനോഹരമായ ഒരു സങ്കീർത്തനമാണിത്. ദൈവസ്തുതിയും ഇസ്രായേൽ ജനവും. സങ്കീർത്തനത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവസ്തുതിക്കുള്ള പൊതുവായ ആഹ്വാനമാണ് നാം കാണുന്നത്. കർത്താവ് നല്ലവനും കാരുണ്യവാനുമാകയാൽ അവൻ സ്തുതിക്ക് യോഗ്യനാണ് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് സങ്കീർത്തകൻ ഈ വാക്യങ്ങൾ എഴുതുക. തങ്ങളുടെ കുറവുകളേക്കാൾ വലുതാണ് ദൈവത്തിന്റെ കാരുണ്യമെന്ന തിരിച്ചറിവുള്ള, ന്യായം പാലിക്കുകയും നീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന നന്മയുള്ള മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്തുതിക്കുക. അനുതപിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവജനത്തിന്റെ ഭാഗമായി നിൽക്കാനും അവർക്കൊപ്പം ദൈവകരുണയിൽ പങ്കുപറ്റാനും ആഗ്രഹിക്കുന്ന സങ്കീർത്തകന്റെ പ്രാർത്ഥനയാണ് 4ഉം 5ഉം വാക്യങ്ങളിൽ നമുക്ക് കാണാനാവുക. ഇസ്രായേൽ ജനം ചരിത്രത്തിലുടനീളം അനുഭവിക്കുന്ന ദൈവകാരുണ്യത്തിന്റെയും മോചനത്തിന്റെയും അനുഭവങ്ങളും ദൈവത്തിൽ നിന്നുള്ള അവരുടെ ഐശ്വര്യവും അവരുടെ സന്തോഷവും ആനന്ദവും തിരിച്ചറിയുന്നതുകൊണ്ടാണ് അതിൽ പങ്കുചേരാനും ദൈവത്തിൽ അഭിമാനം കൊള്ളാനും അങ്ങനെ അവരിൽ ഒരുവനായി ദൈവത്താൽ കരുതപ്പെടാനും സങ്കീർത്തകൻ ആഗ്രഹിക്കുന്നത്. ദൈവകരുണയും അനുതാപവും പ്രാർത്ഥനയും. സങ്കീർത്തനത്തിന്റെ 6 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ ചരിത്രത്തിന്റെ വിവിധ നിമിഷങ്ങളിൽ വിവിധ ഇടങ്ങളിൽ വച്ച് ഇസ്രായേൽ ജനത്തിനു സംഭവിച്ച 8 വീഴ്ചകളും ദൈവകോപവും വിധിയും ദൈവകാരുണ്യവുമാണ് സങ്കീർത്തകൻ വിവരിക്കുന്നത്. പാപാവബോധമാണ് തിന്മയിൽ നിന്നകന്ന് പശ്ചാത്താപത്തിലേക്കും അതുവഴി ദൈവകരുണയിലേക്കും ദൈവസ്നേഹത്തിലേക്കും മനുഷ്യരെ നയിക്കുകയെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈയൊരു ഉദ്ബോധനം സങ്കീർത്തകൻ നടത്തുന്നതെന്ന്, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു, ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു, ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി എന്ന 6ാം വാക്യം വ്യക്തമാക്കുന്നുണ്ട്. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഈജിപ്തിൽ നിന്ന് തന്റെ ജനത്തെ മോചിപ്പിച്ച് ചെങ്കടലിലൂടെ അവരെ നടത്തി അവരുടെ ശത്രുക്കളെ ജലത്താൽ മൂടിക്കളഞ്ഞ ദൈവത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത്. ചെങ്കടലിന്റെ തീരത്തെ ദൈവിക സംരക്ഷണത്തെപ്പോലും സംശയിക്കുകയും ദൈവത്തോട് മറുതലിക്കുകയും ചെയ്ത ഒരു ജനമാണ് ഇസ്രായേൽ. എങ്കിലും ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തുകയും തന്റെ നാമത്തെപ്രതി അവരെ രക്ഷിക്കുകയും ചെയ്തു. പാപത്തിന്റെയും അടിമത്തത്തിന്റെയും ചെങ്കടലിനപ്പുറം തങ്ങളെ എത്തിച്ച ദൈവത്തെ സ്തുതിക്കുന്ന ജനം പക്ഷേ മരുഭൂമിയിൽ വച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ മറന്നുകളഞ്ഞ് വീണ്ടും പാപത്തിന്റെ പാതയിലേക്ക് തിരികെ പോകുന്നതാണ്. മാംസത്തിനായി ദൈവത്തോട് മറുതലിക്കുന്നതാണ് 13ഉം 14ഉം വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുക. അവരുടെ തെറ്റിന് ശിക്ഷയായി ദൈവം അവർക്കിടയിലേക്ക് മാരകരോഗം അയയ്ക്കുന്നു. ദൈവം വിളിച്ച് അധികാരം നൽകിയ മോശയുടെയും കർത്താവിന്റെ വിശുദ്ധനായ അഹറോന്റെയും നേരെ പാളയത്തിൽ വെച്ച് അസൂയാലുക്കളാകുന്ന ജനത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ 16ാം വാക്യത്തിൽ എഴുതുക. അതിനു ശിക്ഷയായി ഭൂമി പിളർന്ന് ദാഥാനെ വിഴുങ്ങിയതും അബിറാമിന്റെ സംഘത്തെ മൂടിക്കളഞ്ഞതും
അഗ്നിബാധയുണ്ടായി ദുഷ്ടരെ ദഹിപ്പിച്ചതും സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ മറന്ന ഇസ്രായേൽ ജനം ഹോറബിൽ വെച്ച് തങ്ങൾ തന്നെ വാർത്തുണ്ടാക്കിയ കാളക്കുട്ടിയെ ആരാധിച്ചത് ഓർമ്മിപ്പിക്കുന്ന സങ്കീർത്തകൻ പക്ഷേ ഇതിൽ ദൈവം കോപിക്കുന്നുണ്ടെങ്കിലും തന്നെ പലവുരു എതിർത്ത ഇസ്രായേൽ ജനത്തിനായി മോശ മാധ്യസ്ഥ്യം വഹിച്ചുവെന്നും അതുവഴി ജനത്തിന് ദൈവകരുണ ലഭിച്ചുവെന്നും എഴുതുന്നു. ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ നിരസിക്കുകയും കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ അവനെതിരെ തങ്ങളുടെ കൂടാരങ്ങളിലിരുന്ന് പിറുപിറുക്കുകയും ചെയ്യുന്ന ജനത്തെക്കുറിച്ച് 24-25 വാക്യങ്ങളിൽ സങ്കീർത്തകൻ എഴുതുന്നു. ഇതിനു ശിക്ഷയായി മരുഭൂമിയിൽ അവരെ വീഴ്ത്തുമെന്നും ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അവരെ ചിതറിക്കുമെന്നും ദൈവം ശപഥം ചെയ്യുന്നു. പെയോറിലെ ബാലിന്റെ അനുയായികളായി നിർജീവദേവന്മാർക്ക് അർപ്പിച്ച ബലിവസ്തുക്കൾ ജനം ഭക്ഷിച്ചതും കർത്താവ് കോപിഷ്ടനായതും അവർക്കെതിരെ മഹാമാരി അയച്ചുവെങ്കിലും ഫിനഹാസിന്റെ ഇടപെടൽ മൂലം അവൻ അവരോട് ക്ഷമിച്ചതും 28-30 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കു കാണാം. മെരീബ ജലാശയത്തിനടുത്തു വെച്ച് ദൈവത്തെ പ്രകോപിപ്പിച്ച ജനത്തോട് മോശയ്ക്ക് ദേഷ്യമുണ്ടായതായും അവൻ വിവേകരഹിതനായി സംസാരിച്ചതായും സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിവേകത്തോടെ പ്രവർത്തിച്ച മോശയ്ക്കെതിരെ ദൈവകോപം തിരിയുന്നുണ്ട്. സങ്കീർത്തനത്തിന്റെ 35 വാക്യം മുതലുള്ള അവസാന ഭാഗത്ത് കാനാൻ ദേശത്തുവെച്ച് ഇസ്രായേൽ ജനം മറ്റു ജനങ്ങളോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ ശീലിക്കുന്നതും അവരുടെ വിഗ്രഹങ്ങളെ സേവിക്കുന്നതും തങ്ങളുടെ പുത്രീപുത്രന്മാരെപ്പോലും പിശാചുക്കൾക്ക് ബലിയർപ്പിക്കുന്നതും തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അശുദ്ധരായിത്തീർന്നതും ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതും അനുസ്മരിപ്പിക്കുന്ന സങ്കീർത്തകൻ കർത്താവിന്റെ കോപം ജനത്തിനെതിരെ ജ്വലിച്ചതും അവൻ അവരെ വെറുത്ത് ജനതകൾക്ക് ഏൽപ്പിച്ചുകൊടുത്തതും അവർ തങ്ങളുടെ വൈരികളുടെ ഭരണത്തിൻ കീഴിൽ ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വന്നതും പിന്നീട് അവൻ അവരെ മോചിപ്പിച്ചെങ്കിലും അവർ തങ്ങളുടെ ധിക്കാരവും അകൃത്യങ്ങളും തുടരുന്നതും ജനത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജനത്തിന്റെ നിലവിളിയിൽ പക്ഷേ ദൈവം തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നതും അവരോട് സഹതാപം കാട്ടാൻ ജനതകളെ പ്രേരിപ്പിക്കുന്നതും സങ്കീർത്തകൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. തങ്ങളെ രക്ഷിക്കണമേയെന്നും ജനതകൾക്കിടയിൽ നിന്ന് തങ്ങളെ ഒരുമിച്ചുകൂട്ടണമേയെന്നുമുള്ള ഇസ്രായേൽ ജനത്തിനൊപ്പമുള്ള പ്രാർത്ഥനയാണ് സങ്കീർത്തനത്തിന്റെ അവസാന വാക്യങ്ങളിൽ സങ്കീർത്തകൻ എഴുതിവയ്ക്കുന്നത്. ഇത് തങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിച്ച് തങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കാനും അവനെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനുമായാണ്. സങ്കീർത്തനം ജീവിതത്തിൽ 106 സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ സങ്കീർത്തകനും ദൈവജനത്തിനുമൊപ്പം നമ്മുടെയും പാപങ്ങളും വീഴ്ചകളും തിരിച്ചറിയാനും അനുതപിക്കാനും ദൈവകാരുണ്യം സ്വന്തമാക്കാനും നമ്മെയും ദൈവം ക്ഷണിക്കുന്നത് തിരിച്ചറിയാം. അവിശ്വസ്തതയും പാപങ്ങളും തിന്മയും നമ്മുടെ ഹൃദയത്തിന്റെ നന്മയും വിശുദ്ധിയും കെടുത്താതിരിക്കട്ടെ. നമ്മെ വിളിച്ച് സ്വന്തമാക്കി സംരക്ഷണത്തിന്റെ ഇടമൊരുക്കി അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്ന ദൈവത്തിൽ നിന്ന് ഒരിക്കലും അകലാതെ അവന് പ്രീതികരമായ ജീവിതം നയിക്കാനും തന്റെ വിശ്വസ്തജനത്തിന് ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്ത് ദൈവഭവനത്തിൽ അവന്റെ സ്തുതിയും കൃതജ്ഞതയും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കൊപ്പം നമുക്കും നിരന്തരം ആലപിക്കാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 106 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ബേബി ജോൺ കലയന്താനി രചിച്ച് പീറ്റർ ചേരാനല്ലൂർ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം KS ചിത്ര.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ദൈവിക രാജ്യത്തിന്റെ തനിമ വെളിപ്പെടുത്തുവാൻ ദൈവം എളിയവരെ തിരഞ്ഞെടുത്തു. പാപ്പ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിരുന്നാൾ തലേന്ന് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ റോമിന് പുറത്തുള്ള ജനസാനോ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്തീനിയൻ സന്യാസികൾ ശുശ്രൂഷ ചെയ്യുന്ന സതുപദേശങ്ങളുടെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധബലി അർപ്പിക്കുകയും വചനസന്ദേശം നൽകുകയും ചെയ്തു. ദൈവത്തിന്റെ വിശ്വസ്തതയുടെ അടയാളമായിട്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തിരുനാളിന്റെ മഹത്വം ഏവരും ആഘോഷിക്കുന്നതെന്നും തിന്മയിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട ഒരു പുതിയ ലോകത്തിന്റെ പ്രഭാതമാണ് മറിയമെന്നും അതിനാൽ ദൈവവചനം സ്വീകരിക്കുവാനും അത് ഉള്ളിൽ കാത്തുസൂക്ഷിക്കുവാനും ധീരമായ തീരുമാനങ്ങളിലൂടെ അതിന് ജന്മം നൽകുവാനും മറിയത്തിന്റെ നല്ല ഉപദേശം നമുക്കും തേടാം എന്ന വാക്കുകളോടെയാണ് പാപ്പ തന്റെ വചനസന്ദേശം ആരംഭിച്ചത്. ദരിദ്രരെ സേവിക്കുന്നതിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച വിശുദ്ധ തോമസ് ഓഫ് വില്ലനോവ മറിയത്തിന്റെ ലാളിത്യവും വിനയവും എങ്ങനെയാണ് രക്ഷാകര ചരിത്രത്തിന്റെ കേന്ദ്രമായി മാറിയതെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നുവെന്നും അതിനാലാണ് തിരുവചനങ്ങളിൽ പരിശുദ്ധ മറിയത്തെപ്പറ്റി അധികം പരാമർശിക്കാത്തതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നതെന്നും പാപ്പ പറഞ്ഞു. മറിയത്തിൽ നിന്നുമാണ് ദൈവത്തോടുള്ള ആത്മീയ സംഭാഷണം നാം പഠിക്കുന്നതെന്ന് പറഞ്ഞ പാപ്പ മറിയത്തിന്റെ നിശബ്ദ സാന്നിധ്യം ചരിത്രത്തെ മാറ്റിമറിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. മറിയത്തിന്റെ മഹിമ മുഴുവൻ അവളുടെ ഉള്ളിലായിരുന്നുവെന്നും അവളിൽ നിന്നും യേശു ജനിച്ചു എന്ന ഒരൊറ്റ വാചകത്തിൽ അവളുടെ ചരിത്രം മുഴുവൻ അടങ്ങിയിരിക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ജനസാനോയിൽ അഗസ്തീനിയൻ സഹോദരങ്ങൾക്കൊപ്പം പാപ്പ സെപ്റ്റംബർ 7 പ്രാദേശിക സമയം വൈകുന്നേരം ജനസാനോയിലെ സതുപദേശങ്ങളുടെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ലിയോ 14-ാമൻ പാപ്പ നടത്തിയ സന്ദർശനവും വിശുദ്ധബലിയും വചനസന്ദേശവും ഏറെ ഹൃദ്യമായ അനുഭവം പങ്കുവച്ചു. വീഥികളിൽ ഉടനീളം പാപ്പ നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ പാപ്പ പരിശുദ്ധ മാതാവിന്റെ രൂപത്തിനു മുൻപിൽ പ്രാർത്ഥന നിരതനായി. തുടർന്ന് അദ്ദേഹം മാതാവിന് സ്വർണ റോസാപ്പൂവ് സമർപ്പിച്ചു. സന്ദർശനത്തിന്റെ ചരിത്രസ്മരണയ്ക്കായി തയ്യാറാക്കിയ പുതിയ ചുവർ ചിത്രത്തിന്റെ അനാവരണവും പാപ്പ നിർവഹിച്ചു. ജോൺ 23-ാമൻ, ജോൺ പോൾ 2-ാമൻ തുടങ്ങി

0: പാപ്പാമാരുടെ ചിത്രങ്ങൾക്കൊപ്പം ലിയോ പതിനാലാമന്റെ ചിത്രവും ഇനി ചരിത്രത്തിന്റെ ഭാഗമാകും. വിശുദ്ധ ബലിക്ക് ശേഷം തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ലുദോവിക്കോ പാപ്പായ്ക്ക് വാഴ്ത്തപ്പെട്ട സ്റ്റേഫനോ ബെല്ലസീനിയുടെ തിരുശേഷിപ്പ് സമ്മാനിച്ചു. പകരം പാപ്പായും ഒരു കാസ സമ്മാനമായി നൽകി. തുടർന്ന് അഗസ്തീനിയൻ സന്യാസികളോടൊപ്പം അല്പസമയം ചിലവഴിച്ച പാപ്പ പുതിയ സന്യാസാർത്ഥികളെ പരിചയപ്പെടുന്ന അവസരത്തിൽ ഇന്നും ഏറെ ദൈവവിളികൾ സഭയ്ക്ക് ലഭിക്കുന്നതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. നയതന്ത്രം സമാധാനം സംസ്ഥാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു ആർച്ച് ബിഷപ്പ് ഗല്ലഗർ. അസീസിയിലെ സേക്രഡ് ഹാർട്ട് കത്തോലിക്ക സർവകലാശാലയിലെ അധ്യാപകർക്കും ചാപ്ലിൻമാർക്കും വേണ്ടിയുള്ള വാർഷിക സെമിനാർ സെപ്റ്റംബർ മാസം 7-ാം തീയതി തിങ്കളാഴ്ച പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. വിശുദ്ധ ഫ്രാൻസിസും അനുരഞ്ജനത്തിന്റെ പാതകളും എന്നതാണ് സെമിനാറിന്റെ പ്രമേയം. നയതന്ത്രം നേരിട്ട് സമാധാനം സൃഷ്ടിക്കുന്നില്ല എന്നും എന്നാൽ സമാധാനം വേരുപിടിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം തന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. സഭയുടെ സ്വാതന്ത്ര്യമെന്നത് കേവലം ഒരു പ്രത്യേക അവകാശമല്ല, മറിച്ച് സഭയ്ക്ക് അതിന്റെ ദൗത്യം നിർവഹിക്കുവാനുള്ള സാഹചര്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സഭയും ഭരണകൂടവും തമ്മിലുള്ള വിവേചനവും സഹകരണവും പരസ്പര വിരുദ്ധമല്ലെന്ന് അദ്ദേഹം അടിവരയിട്ടു പറഞ്ഞു. മെത്രാൻമാർ തമ്മിലുള്ള ബന്ധം, സമർപ്പിത ജീവിതം, അദ്ലിമിന സന്ദർശനം എന്നിവയെ സംബന്ധിച്ച സിനഡ് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. സഭയുടെ പ്രേഷിത പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായി പരസ്പരം ശ്രവിക്കുക, കാര്യങ്ങൾ ബോധ്യപ്പെടുക, ദാനങ്ങൾ കൈമാറുക എന്നീ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കണമെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള സഹ ഉത്തരവാദിത്വം എന്ന ആശയം കത്തോലിക്ക സഭയുടെ സിനഡിന്റെ 6-ാം നമ്പർ പഠന ഗ്രൂപ്പിന്റെ റിപ്പോർട്ടും 7-ാം നമ്പർ പഠന ഗ്രൂപ്പിന്റെ റിപ്പോർട്ടിന്റെ 2-ാം ഭാഗവും പ്രസിദ്ധീകരിച്ചു. മാനുഷിക സഹായ സംഭരണ കേന്ദ്രം ബോംബാക്രമണത്തിൽ തകർന്നു. സെപ്റ്റംബർ 6-ാം തീയതി ഉക്രൈനിലെ ഡിനിപ്രോയിൽ നടന്ന ബോംബാക്രമണത്തിൽ യുനിസെഫിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാനുഷിക സഹായ സംഭരണ കേന്ദ്രം തകർന്നു. യുദ്ധബാധിതരായ കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായുമുള്ള സുപ്രധാന ജീവൻ രക്ഷാ വസ്തുക്കളായിരുന്നു ഇവിടെ ശേഖരിച്ചിരുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: വചനവീഥി

നൂറ്റിയാറാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ചരിത്രപരമായ സങ്കീർത്തനങ്ങളിൽ ഒന്നായ നൂറ്റിയാറാം സങ്കീർത്തനം ഇസ്രായേലിന്റെ തുടർച്ചയായ പാപങ്ങളും ദൈവത്തിന്റെ കോപവും തന്റെ ജനത്തോടുള്ള അവന്റെ കാരുണ്യവും ജനത്തിന്റെ സ്തുതിയും ഇടകലർന്ന ഒരു പ്രബോധനഗീതമാണ്. തങ്ങളുടെയും തങ്ങളുടെ പിതാക്കന്മാരുടെയും പാപങ്ങളെക്കുറിച്ചുള്ള അനുസ്മരണം അനുതാപത്തിലേക്കും മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്കുമായിരിക്കണം ദൈവജനത്തെ നയിക്കേണ്ടത്. മനുഷ്യപാപങ്ങളെക്കാളും ദൈവകോപത്തെക്കാളും വലുതാണ് ദൈവകാരുണ്യമെന്ന് ഉദ്ബോധിപ്പിക്കുന്ന സങ്കീർത്തകൻ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്ന് ജനതകളുടെ അധികാരത്തിനു കീഴിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ ഈ പ്രവാസകാലത്തിനുശേഷം വീണ്ടും ഒരുമിച്ചുകൂട്ടണമേയെന്നും അങ്ങനെ വീണ്ടും ദൈവസ്തുതിയുയർത്താൻ തങ്ങൾക്ക് സാധിക്കണമേയെന്നും പ്രാർത്ഥിക്കുന്നു. പാപവും അകൃത്യങ്ങളും എത്രമാത്രം വലുതാണെങ്കിലും അവയെക്കുറിച്ചുള്ള തിരിച്ചറിവും ആത്മാർത്ഥമായ അനുതാപവുമുണ്ടെങ്കിൽ ദൈവത്തിന്റെ ക്ഷമയ്ക്കും കാരുണ്യത്തിനും അർഹരായിത്തീർന്നേക്കാമെന്നും വീണ്ടെടുക്കലിന്റെയും രക്ഷയുടെയും അനുഭവത്തിലേക്ക് തിരികെ വരാനും അവന്റെ നാമത്തിന് കൃതജ്ഞതയും സ്തുതിയുമർപ്പിക്കാനും സാധിച്ചേക്കുമെന്നുമുള്ള പ്രത്യാശ ഇസ്രായേൽ ജനത്തിനു പകരുന്ന മനോഹരമായ ഒരു സങ്കീർത്തനമാണിത്. ദൈവസ്തുതിയും ഇസ്രായേൽ ജനവും. സങ്കീർത്തനത്തിന്റെ ഒന്നു മുതൽ മൂന്നു വരെയുള്ള വാക്യങ്ങളിൽ ദൈവസ്തുതിക്കുള്ള പൊതുവായ ആഹ്വാനമാണ് നാം കാണുന്നത്. കർത്താവ് നല്ലവനും കാരുണ്യവാനുമാകയാൽ അവൻ സ്തുതിക്ക് യോഗ്യനാണ് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് സങ്കീർത്തകൻ ഈ വാക്യങ്ങൾ എഴുതുക. തങ്ങളുടെ കുറവുകളേക്കാൾ വലുതാണ് ദൈവത്തിന്റെ കാരുണ്യമെന്ന തിരിച്ചറിവുള്ള, ന്യായം പാലിക്കുകയും നീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന നന്മയുള്ള മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ സ്തുതിക്കുക. അനുതപിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവജനത്തിന്റെ ഭാഗമായി നിൽക്കാനും അവർക്കൊപ്പം ദൈവകരുണയിൽ പങ്കുപറ്റാനും ആഗ്രഹിക്കുന്ന സങ്കീർത്തകന്റെ പ്രാർത്ഥനയാണ് നാലും അഞ്ചും വാക്യങ്ങളിൽ നമുക്ക് കാണാനാവുക. ഇസ്രായേൽ ജനം ചരിത്രത്തിലുടനീളം അനുഭവിക്കുന്ന ദൈവകാരുണ്യത്തിന്റെയും മോചനത്തിന്റെയും അനുഭവങ്ങളും ദൈവത്തിൽ നിന്നുള്ള അവരുടെ ഐശ്വര്യവും അവരുടെ സന്തോഷവും ആനന്ദവും തിരിച്ചറിയുന്നതുകൊണ്ടാണ് അതിൽ പങ്കുചേരാനും ദൈവത്തിൽ അഭിമാനം കൊള്ളാനും അങ്ങനെ അവരിൽ ഒരുവനായി ദൈവത്താൽ കരുതപ്പെടാനും സങ്കീർത്തകൻ ആഗ്രഹിക്കുന്നത്. ദൈവകരുണയും അനുതാപവും പ്രാർത്ഥനയും. സങ്കീർത്തനത്തിന്റെ ആറു മുതൽ നാൽപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങളിൽ ചരിത്രത്തിന്റെ വിവിധ നിമിഷങ്ങളിൽ വിവിധ ഇടങ്ങളിൽ വച്ച് ഇസ്രായേൽ ജനത്തിനു സംഭവിച്ച എട്ട് വീഴ്ചകളും ദൈവകോപവും വിധിയും ദൈവകാരുണ്യവുമാണ് സങ്കീർത്തകൻ വിവരിക്കുന്നത്. പാപാവബോധമാണ് തിന്മയിൽ നിന്നകന്ന് പശ്ചാത്താപത്തിലേക്കും അതുവഴി ദൈവകരുണയിലേക്കും ദൈവസ്നേഹത്തിലേക്കും മനുഷ്യരെ നയിക്കുകയെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈയൊരു ഉദ്ബോധനം സങ്കീർത്തകൻ നടത്തുന്നതെന്ന്, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു, ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു, ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി എന്ന ആറാം വാക്യം വ്യക്തമാക്കുന്നുണ്ട്. ഏഴു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഈജിപ്തിൽ നിന്ന് തന്റെ ജനത്തെ മോചിപ്പിച്ച് ചെങ്കടലിലൂടെ അവരെ നടത്തി അവരുടെ ശത്രുക്കളെ ജലത്താൽ മൂടിക്കളഞ്ഞ ദൈവത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നത്. ചെങ്കടലിന്റെ തീരത്തെ ദൈവിക സംരക്ഷണത്തെപ്പോലും സംശയിക്കുകയും ദൈവത്തോട് മറുതലിക്കുകയും ചെയ്ത ഒരു ജനമാണ് ഇസ്രായേൽ. എങ്കിലും ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തുകയും തന്റെ നാമത്തെപ്രതി അവരെ രക്ഷിക്കുകയും ചെയ്തു. പാപത്തിന്റെയും അടിമത്തത്തിന്റെയും ചെങ്കടലിനപ്പുറം തങ്ങളെ എത്തിച്ച ദൈവത്തെ സ്തുതിക്കുന്ന ജനം പക്ഷേ മരുഭൂമിയിൽ വച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ മറന്നുകളഞ്ഞ് വീണ്ടും പാപത്തിന്റെ പാതയിലേക്ക് തിരികെ പോകുന്നതാണ്. മാംസത്തിനായി ദൈവത്തോട് മറുതലിക്കുന്നതാണ് പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുക. അവരുടെ തെറ്റിന് ശിക്ഷയായി ദൈവം അവർക്കിടയിലേക്ക് മാരകരോഗം അയയ്ക്കുന്നു. ദൈവം വിളിച്ച് അധികാരം നൽകിയ മോശയുടെയും കർത്താവിന്റെ വിശുദ്ധനായ അഹറോന്റെയും നേരെ പാളയത്തിൽ വെച്ച് അസൂയാലുക്കളാകുന്ന ജനത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ പതിനാറാം വാക്യത്തിൽ എഴുതുക. അതിനു ശിക്ഷയായി ഭൂമി പിളർന്ന് ദാഥാനെ വിഴുങ്ങിയതും അബിറാമിന്റെ സംഘത്തെ മൂടിക്കളഞ്ഞതും
അഗ്നിബാധയുണ്ടായി ദുഷ്ടരെ ദഹിപ്പിച്ചതും സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ മറന്ന ഇസ്രായേൽ ജനം ഹോറബിൽ വെച്ച് തങ്ങൾ തന്നെ വാർത്തുണ്ടാക്കിയ കാളക്കുട്ടിയെ ആരാധിച്ചത് ഓർമ്മിപ്പിക്കുന്ന സങ്കീർത്തകൻ പക്ഷേ ഇതിൽ ദൈവം കോപിക്കുന്നുണ്ടെങ്കിലും തന്നെ പലവുരു എതിർത്ത ഇസ്രായേൽ ജനത്തിനായി മോശ മാധ്യസ്ഥ്യം വഹിച്ചുവെന്നും അതുവഴി ജനത്തിന് ദൈവകരുണ ലഭിച്ചുവെന്നും എഴുതുന്നു. ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ നിരസിക്കുകയും കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ അവനെതിരെ തങ്ങളുടെ കൂടാരങ്ങളിലിരുന്ന് പിറുപിറുക്കുകയും ചെയ്യുന്ന ജനത്തെക്കുറിച്ച് 24-25 വാക്യങ്ങളിൽ സങ്കീർത്തകൻ എഴുതുന്നു. ഇതിനു ശിക്ഷയായി മരുഭൂമിയിൽ അവരെ വീഴ്ത്തുമെന്നും ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അവരെ ചിതറിക്കുമെന്നും ദൈവം ശപഥം ചെയ്യുന്നു. പെയോറിലെ ബാലിന്റെ അനുയായികളായി നിർജീവദേവന്മാർക്ക് അർപ്പിച്ച ബലിവസ്തുക്കൾ ജനം ഭക്ഷിച്ചതും കർത്താവ് കോപിഷ്ടനായതും അവർക്കെതിരെ മഹാമാരി അയച്ചുവെങ്കിലും ഫിനഹാസിന്റെ ഇടപെടൽ മൂലം അവൻ അവരോട് ക്ഷമിച്ചതും 28-30 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കു കാണാം. മെരീബ ജലാശയത്തിനടുത്ത് വെച്ച് ദൈവത്തെ പ്രകോപിപ്പിച്ച ജനത്തോട് മോശയ്ക്ക് ദേഷ്യമുണ്ടായതായും അവൻ വിവേകരഹിതനായി സംസാരിച്ചതായും സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിവേകത്തോടെ പ്രവർത്തിച്ച മോശയ്ക്കെതിരെ ദൈവകോപം തിരിയുന്നുണ്ട്. സങ്കീർത്തനത്തിന്റെ 35 വാക്യം മുതലുള്ള അവസാന ഭാഗത്ത് കാനാൻ ദേശത്തുവെച്ച് ഇസ്രായേൽ ജനം മറ്റു ജനങ്ങളോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ ശീലിക്കുന്നതും അവരുടെ വിഗ്രഹങ്ങളെ സേവിക്കുന്നതും തങ്ങളുടെ പുത്രീപുത്രന്മാരെപ്പോലും പിശാചുക്കൾക്ക് ബലിയർപ്പിക്കുന്നതും തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അശുദ്ധരായിത്തീർന്നതും ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതും അനുസ്മരിപ്പിക്കുന്ന സങ്കീർത്തകൻ കർത്താവിന്റെ കോപം ജനത്തിനെതിരെ ജ്വലിച്ചതും അവൻ അവരെ വെറുത്ത് ജനതകൾക്ക് ഏൽപ്പിച്ചുകൊടുത്തതും അവർ തങ്ങളുടെ വൈരികളുടെ ഭരണത്തിൻ കീഴിൽ ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വന്നതും പിന്നീട് അവൻ അവരെ മോചിപ്പിച്ചെങ്കിലും അവർ തങ്ങളുടെ ധിക്കാരവും അകൃത്യങ്ങളും തുടരുന്നതും ജനത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജനത്തിന്റെ നിലവിളിയിൽ പക്ഷേ ദൈവം തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നതും അവരോട് സഹതാപം കാട്ടാൻ ജനതകളെ പ്രേരിപ്പിക്കുന്നതും സങ്കീർത്തകൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. തങ്ങളെ രക്ഷിക്കണമേയെന്നും ജനതകൾക്കിടയിൽ നിന്ന് തങ്ങളെ ഒരുമിച്ചു കൂട്ടണമേയെന്നുമുള്ള ഇസ്രായേൽ ജനത്തിനൊപ്പമുള്ള പ്രാർത്ഥനയാണ് സങ്കീർത്തനത്തിന്റെ അവസാന വാക്യങ്ങളിൽ സങ്കീർത്തകൻ എഴുതിവയ്ക്കുന്നത്. ഇത് തങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിച്ച് തങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കാനും അവനെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനുമായാണ്. സങ്കീർത്തനം ജീവിതത്തിൽ 106 സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ സങ്കീർത്തകനും ദൈവജനത്തിനുമൊപ്പം നമ്മുടെയും പാപങ്ങളും വീഴ്ചകളും തിരിച്ചറിയാനും അനുതപിക്കാനും ദൈവകാരുണ്യം സ്വന്തമാക്കാനും നമ്മെയും ദൈവം ക്ഷണിക്കുന്നത് തിരിച്ചറിയാം. അവിശ്വസ്തതയും പാപങ്ങളും തിന്മയും നമ്മുടെ ഹൃദയത്തിന്റെ നന്മയും വിശുദ്ധിയും കെടുത്താതിരിക്കട്ടെ. നമ്മെ വിളിച്ച് സ്വന്തമാക്കി സംരക്ഷണത്തിന്റെ ഇടമൊരുക്കി അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്ന ദൈവത്തിൽ നിന്ന് ഒരിക്കലും അകലാതെ അവന് പ്രീതികരമായ ജീവിതം നയിക്കാനും തന്റെ വിശ്വസ്തജനത്തിന് ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്ത് ദൈവഭവനത്തിൽ അവന്റെ സ്തുതിയും കൃതജ്ഞതയും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കൊപ്പം നമുക്കും നിരന്തരം ആലപിക്കാം. വത്തിക്കാൻ മലയാളം വാർത്താവിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 106 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. ബേബി ജോൺ കലയന്താനി രചിച്ച് പീറ്റർ ചേരാനല്ലൂർ സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം KS ചിത്ര.